ആകാശവാണി ആദിലാബാദ് വന്ന പോയിന്റ് 2 FM മനസ്സു നിണ്ട സമയം 6 ഗണ്ടലുകാ വസ്തുന്നത് ഗുഡ്സെപ്പട്ലോ വാർത്താ പ്രസാരാലു ഡൽഹി കേന്ദ്രം നുണ്ടി റിലേ.